0: you know, MA, Baby clearly had written to Congress President Mallikarjun Kharge that during the Kerala elections, it was the Congress party leaders, including Rahul Gandhi, who attacked Pinaray Vijayan, and they want you know, concrete answers as to why they attacked. It was CPIM, who was since the inception of India bloc, they were together in this particular meeting. They hold talks earlier as well with all the political parties to come together to fight against the Bharatiya Janata Party. And now the Congress attacking their own leader is something that they want a concrete response to it. So certainly there are different frictions within the political parties, but altogether, the DMK is not attending, while the others have agreed to attend. Tomorrow is an all-important meeting on June 8th, when the India bloc will sit together, strategize as to how they should go ahead to fight against the Bharatiya Janata Party and the NDA for the upcoming general election polls.
1: Absolutely, Swaraj rightly said, a meeting that could perhaps, you know, define the future of this very alliance. But thank you so much for joining us and sharing those updates with us. We'll track more updates coming in at this hour after the much-talked-about Cockroach Janata Party protest in New Delhi. A political face-off has now erupted. BJP Chief Nitin Naveen made a cryptic statement, hitting out at the CJP protest, saying that some people who are living abroad cannot control India's youth and that India's youth will not become puppets. After the protest concluded, former Delhi Chief Minister and Aam Aadmi Party Supremo Arvind Kejriwal supported the stir and said that the government must listen to the issues raised by the party.
2: जब कांग्रेस जनता पार्टी का पेज स्टार्ट हुआ था तब लोगों ने कहा था ये तो एक सोशल मीडिया का ट्रेंड है, ये तो एक सोशल मीडिया पर ही लिमिटेड रहकर रह जाएगा। लेकिन आज हमने देख लिया कि ये कोई सोशल मीडिया ट्रेंड नहीं है, ये एक आंदोलन है जो जिसकी आज शुरुआत हो चुकी है। इसके बाद हम ये मूवमेंट को देश भर में लेकर जाएंगे और ये मूवमेंट तब तक जारी रहेगा जब तक धर्मेंद्र प्रधान रिजाइन नहीं करते, और इसको हम देश भर में लेकर जाएंगे और हम फिर से एक बार दिल्ली में इकट्ठा होंगे।
3: मैं बहुत प्रभावित हूँ, बहुत इम्प्रेस्ड हूँ कि ये जो आप देख रहे हैं शोर शराबा, ये युवा पीढ़ी का उत्साह है, उत्साह है अपने मुश्किलातों के बारे में उन्हें सुलझाने के लिए, और ये शांतिपूर्ण तरीके से कर रहे हैं, मगर उनका उत्साह इतना है कि समा नहीं रहा है। मैं इसका कद्र करता हूं, मगर अपील करता हूं कि ऐसे ही शांतिपूर्ण तरीके से आप आग्रह करते रहें, सफलता जरूर मिलेगी। मैं यही कहूंगा कि कोई भी जिम्मेदार सरकार, उनके जिम्मेदार मंत्री जिम्मेदारी जरूर लेते हैं जब कोई गलत होता है, और ऐसा याद दिलाना इनका कर्तव्य है, नागरिकों का कर्तव्य है, तो ये अपना कर्तव्य निभा रहे हैं। मुझे उम्मीद है सरकार और मंत्री अपना कर्तव्य निभाएंगे।
1: Well, BJP Chief Nitin Naveen issued a strong statement hitting out at the CJP protest. Naveen asserted that forces sitting abroad cannot dictate India's youth and even emphasized that the country's young population is not a puppet to be manipulated by external narratives. Let's also listen in to what the BJP Chief had to say.
4: कुछ लोग विदेश से बैठकर, विदेश की जमीन पर बैठकर ये सोच लेते हैं कि हम भारत के युवाओं को दिशा दे देंगे। भारत का युवा किसान के साथ चौपाल में रहता है, किसान गांव के पगडंडियों में रहता है, हमारे कोचिंग इंस्टीट्यूट में रहता है, हमारे कॉलेज के कैंपस में रहता है। भारत का युवा दिल्ली में बैठकर चंद लोगों की मुट्ठी से कठपुतली बनकर आगे नहीं बढ़ने वाला है। आज बहुत बड़ा मैसेज मिला है देश के लोगों को, डिजिटल का उपयोग सकारात्मक रूप से हो सकता है, डिजिटल का उपयोग देश और युवाओं के निर्माण के लिए हो सकता है, डिजिटल का उपयोग देश की युवा क्रांति को निगेटिव दिशा में ले जाने के लिए होगा, ऐसा कभी नहीं हो पाएगा।
1: Let's turn our attention to more updates coming in at this hour. A land dispute affecting over 600 families in Kochi's Munambam has sparked legal battles, political tensions and even protests. NDTV visited the ground to hear from the families, the community leaders and even legal experts. Watch this special report.
5: A coastal village in Kerala has become the center of one of state's most contentious land disputes. Over 600 families are fighting to reclaim rightful ownership of their land in Kochi's Munambam area, the land that is being claimed as Waqf property. One of the protesters, Janet, a Christian woman among the 600 plus families, paying a heavy price.
6: പൈസ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കായിരുന്നു. പക്ഷെ നമ്മളൊരു ജനറൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഞങ്ങൾക്കാണെങ്കിൽ പിള്ളേരും ഇല്ല. ഈ വീട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ അതും നമുക്ക് പണയം വെക്കാനൊന്നും പറ്റാത്ത അവസ്ഥയല്ല.
5: Janet's story is just one among hundreds emerging from Munabam. For them, this is not merely a legal dispute anymore, as they cannot freely sell their property, mortgage it, or plan for future. While the new government has assured action, many protesters say they are still waiting for concrete results and have warned of a bigger protest.
7: ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ആവുന്നത്രയൊക്കെ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. കഴിഞ്ഞ കേരള ഗവൺമെന്റും ഒരുപാട് ശ്രമിച്ചു, ഒന്നും നടന്നില്ല. നടക്കാത്തത് എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി 10 മിനിറ്റ് കൊണ്ട് വിഷയം തീർക്കാം എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ, സമാധാനമായിട്ട് ഒരു മാസം അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം ഞങ്ങൾ പുള്ളിനായിട്ട് രണ്ട് കാര്യങ്ങൾ സംസാരിക്കും, ഞങ്ങളുടെ പ്രശ്നം അദ്ദേഹം പരിഹരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
5: While some groups are willing to wait for government's next steps, others have begun warning of larger agitations if a solution is delayed.
8: What you can see over here are the protests that has been ongoing, and as you can see over here, 596th day this protest has been ongoing. In fact, over there you can see the church. This is the particular church where this protest had begun, the Velankandi Mata Church, and the predominantly the believers of the church owned the land for many generations, but for them even today revenue rights have not been given. And the current government led by V.D. Satheesan, although in the while he was the leader of opposition, said he will resolve it, still has not resolved it.
5: The issue is not new, it goes back decades. 75-year-old Ishama says she has spent most of her life fighting to protect the land where she lives.
6: ജീവിതം ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു പോണത്. മോൻ കടലിൽ പോയിട്ട് വേണം ജീവിക്കാൻ. ഈ വക്കപ്പിൻ്റെ പ്രശ്നം വന്നതോടുകൂടി ഞങ്ങൾക്ക് ഈ പേര് തന്നെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് കുറച്ച് സ്ഥലം വിൽപ്പന നടത്തിയിട്ടാണ് ഈ പേര ഇങ്ങനെ ചെയ്തത്. അത് പുള്ളിക്കാരൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പേര വേണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ലോണെടുത്ത് ആ ലോൺ തിരിച്ചടക്കാൻ പറ്റിയില്ല.
5: Organizations pursuing the case argue that the dispute is about safeguarding Waqf property and say they are prepared for a long legal battle if necessary.
9: Aa vastu Waqf aanennu kandathukoyum nilavil iduvareyulla ella cases-ilum Waqfin anukoolamaya vidhiyaan undayirikkunnathu adagondu Indian vyavasthithikkum Indian niyama vyavasthithikkum ullil ninnukondu ee vastuvinu vendi paramavadhi njangal fight cheyukayum adinte vijayathil ethikkuvanulla ella pravartanathilekkum njangal ഇറങ്ങുകയും ഈ വസ്തു ഒരു കാരണവശാലും വഖഫ് വസ്തു ഒരു കാരണവശാലും ഒരാൾക്കും ഒരിഞ്ചും വിട്ടു നൽകില്ല എന്നും ഞങ്ങൾ ഉറപ്പായി പറയുന്നു.
5: ദി വഖഫ് സംരക്ഷണ വേദി വാസ് ഫോംഡ് ടു പ്രൊട്ടക്ട് വാട്ട് ഇറ്റ് കൺസിഡേഴ്സ് വഖഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ദേ ഹാവ് റിജക്റ്റഡ് ക്ലെയിംസ് മെയ്ഡ് ബൈ ദ റെസിഡന്റ്സ്. അക്കോർഡിംഗ് ടു ദം ദ ഫൈറ്റ് ഈസ് ഫാർ ഫ്രം ഓവർ.
8: The officials also state that their essential issue is that this they want to protect the Waqf board, the Waqf rules which has been given, and they want to ensure that they will go strictly by the court. These officials off record also told NETV that essentially they do not want to usurp the land, but whatever was written in the land record of the land for these inhabitants over there, they should only have that much property. But Waqf board members off record, they keep stating that this property, extra property, has been usurped by these residents. Some of the properties which were not given to them has been taken over by the sea, but the remaining property the Waqf board wants it back.
5: To understand the legal dimensions of the dispute, NDTV spoke to advocate CR Shyam. According to him, there are legal and administrative avenues available to address the concerns raised by residents.
10: You see, the registration in an Umeed portal is to be done by the Waqf under Section 3B of the Waqf Act. It is not the duty of the board to register it. The powers of the board has been set out in Section 32. This power is not there with the Waqf board. Now, of course, if once it is to be done by the Waqf, it means that the Mutawalli of the Waqf has to do the registration. If it is not done, there may be powers to the Waqf board to do certain other actions. or appointment of Muthavelli can also be done by the Waqf under Section 63, 64, 65, etc. But none of these proceedings are taken.
5: For now, Munavam remains a village court between competing claims and unanswered questions until a legal